0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier fangen.

0: സമാവഗർ ദിവ്യഎഫ്എമ്മും ദിവ്യഎഫ്എം ദിവ്യഹിന്നായിക്കും.
1: ഏഹം തെരിങ്ങേ ഹോവോ.

0: ദിവഹി FM ദിവഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier fangen.